0: അവിടെ മെസ്സേജ് കരുപ്പ് യാ ലോക്കി ബദനക്കിന്ന അബ കേ
1: ഓഗാല മെസ്സേജ് കരുപ്പ് എച്ച് കേരി കൗമന്റിക്ക സദ്ദര മലക്കന ദാലതി നോക്കില ക്യൂവ മാഷോ ദേൽഹാനി കമാൽ ദേശാന്ത ദമിക വിനീത മെഹ മോ മേക്കട കരഗണി കൊയിലങ്ങ ഗീതേട സുബ ദവസ കോല ദെന്നട മമ തഹഗനിനോ 18 വങ്ങു സദ്ദടുമ മാരവില ശിരാനി ആ മെസ്സേജ് കരുപ്പ് ഹമോമ ഇന്ദവ പൗലേ ഇന്ദവ അമ്മ താത്ത അക്ക മെ ഹമോമ എക്കട കരഗണി കൊ ഗോഡ കാദരേ കിരതി അപിത് ഗോഡ കാദരേ ഹരിമ ലസ്സനൈ ദാരി വങ്ങു ഇതിങ്ങ ഒജനട സുബ പ്രാർത്ഥന കരണോ കിലത്തിന് അവമ്പിട്ടിയ രേണുക്ക് ഒരാവ ആദരങ്ങ അപ്പ എക്കത്തു കരകാന്നു ആയിലങ്ക ഗീതയട്ടോ സുബ ഉദാസനക് തെന്നറ്റം അപ്പിത്തോ നിന്ന വാഹകന ഇന്നവ ഹരിമ ലസ്സനായി ജീവിത്തേട അളു ദേവൽ കിലതിനോ കിലത്തിന് മാത് പൊടി ബിസിനസ് എക്ക കരണ ഗവാം കിവന്നെ മടത്ത് യാലുവോ ഹിതവത്തായി ഇന്നുവ ഹെബൈ ഈഗോളു നിസ ഗൊഡ പ്രാശ ഊണാലു അപ്പ യാര യാലുവ ഗേന കിവനെ ഉദയൻമ ഹെബൈ മൊരന്തേ ഉണത് അപ്പ ഈസ്വരഹാട്ട് യാൻ ഓണ് നേത് ഗംഗക് വകെ ജീവിത്തെ ഹെമ്മ തമ്മ എത്തിനുവാട്ട് സുബ പാത്തിന വകെ ബിസിനസ് എക്കിട്ട് ചമില നിറ്റമു തമ്മ അപ്പിട്ട് ഈ മെസ്സേജ് എക്കത്തു കരേ
0: ಬಾಧಕದಕ್ಕೆ ಎದುರಿ ಮುನ ನದಿಯದ ನೆವತುನೇ ಕೇಳ ಹಿತರ ಯಾಲುವೋ ಮುನ ಯಾಲುವೋ ಹಿರಿಯತ್ಕವನ್ನ ಇಸರಹಡೆ ಅನ್ನೋಣ ರೀ.

0: 93.5 FM 93.7 Akanda Radio ITN Krimi Raja Hette Bas Basarak Abhimanaya ദേശീയ ഔഷധ നിഷ്പാദന പ്രമുഖാപന കിരിവത്തുടുവ ക്രൈംരാജ് സമാഗമത്തിൽ 75 വർഷം പരിപ്രാണ ധർമ്മദേശനയ ഒക്ടോബർ 15 രാത്രി 10:30 സിറ്റ് ലക്കണ്ട് കുവന്നതുലിയ 17 മഹാസംഗരത്നയ 75 സംഘഗത ദക്ഷിണാവത് ദേശമാന്യ മഹാചാര്യ വൈദ്യ സുമനരത്ന അമൃതുങ്ക മാതാ വിസിൻ രചിത അപട ദുക്തിന ലെഡ കൃതിയ സഹ വിമലസിരി അകലക്കട മാതാ വിസിൻ രചിത ഹെലവിത വംശീ സുമനരത്നയ യന കൃതി ദുരട വെടിയമ സഹ കാര്യ മണ്ഡലയ അകയിമത് എതിന സിദു കെരേ ക്രിമി രാജ ഹത്ത പസ് വസരക അഭിമാനയ
1: පසරු එකයි වෙනාඩි 3යි
2: සම කිසකෙස් සහ නියපසත්කාරයක් ලියා ගෝල් ටැබ්ලට් නිරෝගී සමක් පෝෂණීය කෙස්කලමක් සහ ශක්තිමත් නියපලක් පවත්වා ගැනීමට උපකාරී වන ආයුර්වේද දෙපාර්තමේන්තුවේ අනුමැතිය සහිත දිනපතා පහසුවෙන් භාවිතක් අභ්‍යන්තර රූපලාවන පෝෂණ සහ ලියා ගෝල් ටෙක්ක අතුලාම සුන්දර
3: ආරම්භයේ ජනම් බලනාම් සරේගම් විපාදාරම් දවන සරම් මේ වරණම් සුභාංගම් ලක්ෂ්මීකාන්තං

0: സൗന്ദര്യാത്മക വിയമന
1: സന്തതിയ തഹര ആദരയായി കരുണാവായി കില കിവഗമങ് മതക്വന്നേ ചിത്രപാട്ടയാക്ക് 1959 വസരത്തിൽ തിരികത്തുന്ന ദൈവയോഗ്യ ചിത്രപാട്ടയ ഈ ചിത്രപാട്ടയട്ട് മേ രുക്മിണി ദേവി ഗാനാക്കല ഗീത ആദരയായി കരുണാവായി ഹിമിബത്തിയായി
2: മാസിത പഹാറായി
1: ഇതിന് മേ ആദരയായി കരുണാവായി ചിത്രപാട്ടം 1965 മെയ് ചിത്രപാട്ടയ തിരഗത വെന്നേ ഗാമിനി ഫോൺസേക്ക ക്ലാരിസ് ഡി സിൽവ വിചരത വർക്കാക്കൂടെ വിക്രമ ബോഗട് വകേ പ്രസക്തമായ രംഗനെക്ക് തോന്നി വിശേഷത്തെ തമ്മ മെയ് ചിത്രപാട്ട സംഗീത അധ്യക്ഷനകരാൻ അച്ചു പണ്ഡിത് അമരദേവയാൻ മികത്തെ മഹാഗമ ശേഖരയാൻകെ വചന അമിതാ വേദസിംഹ ഗീതയെ ഗായനാ കരണവ കലിൻ ഗീതേതി ചന്ദ്രലേഖാ പെരേര ഗാനാക്കല ഗീതേതി അവിടെ അഹുനം സിനാ ഹൃദക് നത്തേ കതുലമാ വടായത്തേ വലാ പെലിൻ എബി തനിവ ഹന്ത ബലാ ഹിന്ദി കേല മേ ഗീതേതി അഹുനം ഏത് സിഹിൻ വലാ പെലിൻ രഹസ അസൈ ആദരേ
3: ഹരിനം മേകാര പെമ്മതുൻകെ ദിനേദി ആദരേ ഗന കിയവന നിർവചന തിന ഗീതയക് വിദിര തമൈ അപിട യോദാ ഗന്ന തിബുനേ മേ അദ വെഡ സ്റ്റാർട്ട് യോദാ ഗത്തര മിക്ക സമ്പൂർണ്ണ ആദരേ ഗന നിർവചന കിയനോ ആദരേ കൊയ്ത ഹംബെനി ഗലന ദൊല്ലേ പെന്ന ബബുലകത് ആദരേ തിയനോ മിലിന മലേ പരവിമിൻ ഗന മലേക പനി പനി ഇത്രിലാ തിന കന്ദല ചുട്ടൈ എത്ര താദരേ തിയനോ മുഖത്ത് ഏ പിയണ്ണി കാന്തുല വട്ടിനക്കിനെ കൊത്തിന്ന പുലുവാണ് എന്നെ സമാറലാട്ട ആദരേ അവശ്യമ കിനാട്ട ഇതാ പുഞ്ചിമ പൊടി പൊടി അറ ആദരേ പിരുന്ന് ബെൽമ കിനാവക്കൊണ്ണേ മോണിക്ക പുഞ്ചി ബെൽമട്ടത് ഏ ആയ ഹറിയട്ട ആസ കരണവ ആദരേ കരണോ പെരേത വേണവേ ഓൺ തമയ ആദരേ നെത്തു ദുഃഖി ദിനായ ഏ നിസാ ബലാണ് മഹാഗപശേഖരകെ വചന ദേക്ക ഗലന്ന ദൊലെ പെന ബുബുള പെന ബുബുളക്കെന്ന് മെഹമ കരണ ബിന്ദലയാണോ വടി ആയു കാലയാക്കേ ഹബൈ എത്തനത്ത് ആദരേ തീരും ഇതേ ഹിന്ദ കിയാനേക ഏത് സിഹിൻ വലാ പെലിൻ രഹസ അസയ ആദരേ ആദരേ മുഖത്ത് കിയല അഹന്ന ഏത് സിഹിന്ന് വലാ പെലക്കിങ് ഉണ്ടത്ത് അഹണ്ട് പുള്ളോ കൊത്തരത് മേ ആദരേ തീരും മുഴു വിശ്വയ പുറാം ആദരേ തീയനവ സ്വഭാദഹമ മേ സിയല്ല കറാന്നേ ആദരേ രഹസ ഓൺഗേ ജീവയ അതുലേ നന്ദാ പവിതില തീര നിസ അപ്പിട്ടേക്ക് തേരെന്നെഹനെ അപ്പിയേവ തേരു കണ്ണ വിധിയെ വരതി ഈലങ്ങട്ട് നിൽ കന്തുവെട്ടി പീരാ പായന സന്ദരേക എബി ബലാ നിഹണ്ടരേക രഹസഹസയാദരെ മേ സ്വഭാദാമി ചമത്കാര തുളനു തപ്പിട ഗേന്നേക ഈലങ്ങട്ട് കുറുള്ളു മേ ഗീത കാണേ വെൽവെല പിപ്പിന ഗസ്വല വെലിട ഗസ്വല ഐ വെല ഗഹക എത്തിന്നെ കേനകട അപ്പിട ഉത്തരയാക്കേ മിമതിക്ക് എത്തിയാണ്ട തീവുണാനി എത്തുകൊട്ട ഗഹാക് കൊയാകിന് മേനുവണി വെല എഹേമ പിപ്പിന എവേ മലു പിപ്പിനവണി ഇതുകൊണ്ട് എത്ര തീന സബദതാവ് അപ്പിട ജീവിതത്തെ അപ്പി ഇത്തനോട്ട് വടായ ഹാഗ്യതയാ ഏ നിസാ മേ ഹെമ തനകം അപ്പി വട്ടാ ലോകെ പിരിലതിയെന്തി ആദരേ അപ്പി മനുഷ്യ ജീവീൻ വിധിയട്ട് ഏ ആദരയ ആദരേം ബെന്തിനക്കൊട്ട് വിവിധ സീമാ ബാധക നീതി രീതി ദാല ഏ സബദതാവ കടലതാണ് അന്നെഹെമ കരണക്കൊട്ട് ഹിതണ്ണോണി വെല ഗഹക് ഹൊയാകിനെ അനുവമായി ഗഹക് ഏ വെല വെലന്ത കണ്ണോമായി അന്നേത്തനദി ഏ ഗഹ മുഖദ് ഏ വെല മുഖദ് കേള ഓണ്ടി തന്നെ ഏക തമയാത്ര